0: യഥാർത്ഥ സ്നേഹം, കാമം, ഇത് രണ്ടും ഒരേ ആളിൽ കേന്ദ്രീകരിച്ച ഒരേ തൂവാനത്തിൽ ഒരു ജെന്റിൽ മഴയിൽ ചെറുകു നനഞ്ഞ തുമ്പികളായി ജയകൃഷ്ണൻ എന്ന കഥാപാത്രം, ക്ലാര എന്ന സുമലതയുടെ കഥാപാത്രം, പാർവതി അവതരിപ്പിച്ച രാധ എന്ന മറ്റൊരു കഥാപാത്രം. 1987 ജൂലൈ 31 പത്മരാജന്റെ തൂവാന തുമ്പികൾ റിലീസ്. മോഹൻലാലിന്റെ ജയകൃഷ്ണൻ ഒരു ഗ്രാമീണ ജന്മി കർഷകനാണ്. ജീവിതത്തിൽ രണ്ട് മുഖങ്ങളുണ്ട് അയാൾക്ക്. ഗ്രാമത്തിൽ ഉത്തരവാദിത്വ ബോധമുള്ള കർഷകൻ, നഗരത്തിൽ സുഹൃത്തുക്കൾക്കിടയിൽ ആഡംബരമായി ജീവിക്കുന്ന ഒരാളാണ്. ജയകൃഷ്ണന്റെ ആദ്യ പ്രണയം പാർവതി അവതരിപ്പിച്ച രാധയോടാണ്. നഗരജീവിതത്തിൽ ജയകൃഷ്ണൻ സുമലതയുടെ ക്ലാരയെ കാണുന്നു. ഒടുവിൽ നഗരജീവിതത്തെ തള്ളി ഗ്രാമജീവിതത്തെ പുണരുന്ന ഒരു ജയകൃഷ്ണനെയാണ് നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുക. തൂവാനത്തുമ്പിൽ റിലീസായ കാലത്ത് ബോക്സ് ഓഫീസിൽ വലിയ സക്സസ് ഒന്നും ഉണ്ടാക്കാത്ത ചിത്രമായിരുന്നു. പക്ഷെ പിന്നീട് ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ഇതൊരു റൊമാൻറ്റിക് കൾട്ട് ക്ലാസിക്കായി മാറുകയായിരുന്നു. പത്മരാജന്റെ സിനിമകളിലെ പാട്ടുകൾ പ്രശസ്തമാണല്ലോ. സിനിമയ്ക്കായി ONV ആണ് ആദ്യം ഗാനരചയിതാവെ തീരുമാനിച്ചിരുന്നത്. സംഗീത സംവിധായകനായിട്ട് പുതിയൊരാളാണെന്ന് പറഞ്ഞു. അതാരാണെന്ന് ചോദിച്ചപ്പോൾ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ആണെന്ന് പറഞ്ഞപ്പോൾ ONV അതത്ര രസിച്ചില്ലെന്ന് പറയുന്നു. ONV അതിൽ നിന്ന് പിന്മാറുന്നു. ശ്രീകുമാരൻ നമ്പിയാണ് പ്രശസ്തമായ ആ രണ്ട് ഗാനങ്ങൾ എഴുതിയത്.
1: ഒന്നാം രാഗം പാടി മേഘം പൂത്തു തുടങ്ങി.

0: ഇതോടെ സിനിമ ഓർമ്മ എന്ന ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ ഓഗസ്റ്റിൽ റിലീസ് ചെയ്ത കുറച്ച് സിനിമകളെയും അവയിൽ ഗാനങ്ങളെയും കുറിച്ചുള്ള ഓർമ്മകളുമായി വീണ്ടും വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രൊഡ്യൂസർ അറ്റ് മലയാളം എഫ് എം .co.nz എന്ന ഇമെയിലിൽ അറിയിക്കാം. താങ്ക് യു.
1: പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് സുനിൽ കോളാട്ടുകുടി അവതരിപ്പിച്ച സിനിമ ഓർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്. ഇതോടെ മലയാളം എഫ് എം 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും മലയാളം എഫ് എം 104.6 എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നോസ്. മലയാളം എഫ് എം 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം.